ജാനമേ നമോ സർവ സ്വർമേ നമോ സർവ ഗൗണേ നമോ സർവ പാവണേ നമോ സർവ രംഗേ നമോ സർവ പങ്കേ നമോ കാല കാലേ നമസ്തയാളേ നമസ്തംഗ ഭരണേ നമസ്തംഗ മരണേ നമസ്തം ജരാരം നമസ്തം ഗർദാരം നമോ സർവ തന്നെ നമോ വസ്തേ നമസ്തം ദർശാത്തെ നമസ്തം ദർഭാക്കേ നമസ്തം ഹീമേ നമസ്തം കരിമേ നമസ്തംഗ അനന്തേ നമസ്തംഗ മഹാന്തേ നമസ്തരാജേ നമസ്തം സഹാദേ നമോ സർവസോകം.